0: അത് നം ഇഞ്ഞച്ചക്ക് പൊഴുത്തുവക്ക് പൊരുട് കൊടുത്തുണ്ട് അത് ന ബൗസറ പീളികക്ക് കൈമാത്തുവക്ക് നയിച്ചുണ്ടുള്ള ഇങ്ങ കൈത്ത് കൂർക്ക് ഹാക്സ് ഹോക്കി ക്ലബ് പിന്നെ യുണൈറ്റഡ് തൽച്ചേരി സ്പോർട്സ് ക്ലബ് നടത്തിയുണ്ടുള്ളു. കൂർക്ക് ഹാക്ക് UTSC മാസ്റ്റേഴ്സ് ഹോക്കി കളിക്കൂട്ട ഈ കുറി ജൂൺ 26 ബംഗളൂരു ഫീൽഡ് മാർഷൽ കൊടന്തരയം കാര്യപ്പ ഹോക്കി കളിപ്പറമ്പിൽ നടുപ്പ. ഈ കളിക്കൂട്ടത്ത് കൊടുകര 40 ഭയത്ത് ദാട്ടുന്ന ആണുവളടത്തണ്ടത്ത് കൂർക്ക് ഹാക്സ് കൊടവ ഹോക്കി അക്കാഡമി പള്ളി താലൂക്ക് കൂർഗ് പിന്നെ 35 ഭയത്ത് ദാട്ടുന്ന പൊമ്മക്കട വിഭാഗത്ത് ഹോക്കി തണ്ടർ സ്കൂർ കൊടുകു വണ്ടർ ഉമേൻ 16 ഭയത്ര ഒളുതുള്ളു ബാലക്കാരുടെ തണ്ടത്ത് കാൽസുഗോണിക്കൊപ്പ അപ്പച്ചക്കുവി പൊന്നംപേട്ട സ്പോർട്സ് ഹോസ്റ്റൽ പൊന്നംപേട്ട കൂടുന്നനക്ക് ഒട്ട് 8 തണ്ട കൂടിയാടുക. കുശാലനഗരത്ര പട്ടണ ഇക്കാക്കലെ ഗൃഹ പിന്നെ വാണിജ്യ കെട്ടടക്ക് ഒളച്ചരണ്ടി സമ്പർക്കത്തുന്ന മാടിത്ത് മന്നര പിന്നെ വാണിജ്യ കെട്ടടത്ര മാലിക്കങ്ക ഈ ഒളച്ചരണ്ടിന കൂട്ടിയുണ്ടു. ഈ സമ്പർക്കത്തുന്ന കുശാലനഗര കർണാടക നഗര നീര് സർവരാജ് പിന്നെ ഒളച്ചരണ്ടി മണ്ഡലിഞ്ച പടന്നുകൊണ്ടു. അങ്ങനെ പുറസഭയ്ക്ക് ഈണ്ട മീത ശുൽക്ക പാവത്തി മാടിത്ത് സമ്പർക്ക കൊടുപ്പണ്ട മീത ആക്ഷേപണരഹിത ദൃഢീകരണ പത്രത്തിന് പടന്നുകൊണ്ടു. അതുകൊണ്ട് സർവജനികങ്ക ഈ യോജന പടന്നുണ്ട്. യോജന യശസ് മാടുക്ക് പുറസഭര കൂട്ടുക്ക് കൈക്കൂട്ടുന്നേക്കെ പുറസഭ കേട്ടിട്ട്. ബംഗളൂരു വിശ്വചേതന ബളകം നടത്തുന്ന രാഷ്ട്രീയ മഹാ നായകങ്ങളുടെ സ്മരണ കാര്യക്രമത്തിൽ വിദ്യ പിന്നെ സമാജസേവ കോവില് ചോവണ്ട ചോന്തമ പൂണച്ച ഇങ്ങക്ക് രാഷ്ട്രീയ സിദ്ധബുദ്ധ പ്രശസ്തി. സാഹിത്യ പിന്നെ സംഘടനാ കോവില് ചാമര ദിനേശ് ബില്ലിയപ്പ ഇങ്ങക്ക് രാഷ്ട്രീയ ഭീമറാവ് അംബേദ്കർ പ്രശസ്തി കൊടുത്തിട്ട് ഗൗരവിച്ചിട്ട്. ചാമരാജനഗര ജില്ലയിലെ കൊള്ളേഗാലത്ര റോട്ടറി ഭവനത്ത് റോട്ടറി അധ്യക്ഷ ബി മഹദേവായന്റെ കുറവ് കരിക്കല് വിശ്വചേതന ബളകത്ര അധ്യക്ഷ ഡോക്ടർ എം ശിവസ്വാമി അയിന്റെ ഹാജരിൽ നടന്ന കാർബാറിൽ ബാറബാറ കോവില് നയിച്ചെങ്കക്ക് തൊമ്മന മാടിത്ത് ഗൗരവപ്പിച്ചിട്ടത്. പൊന്നംപേട്ട വിദ്യുത് ഉപകേന്ദ്രത്തിഞ്ച പാഞ്ചിപ്പൂപ്പ് മായമുടി പിന്നെ പെക്കിസൊഡ്ലൂർ ഫീഡറിൽ അവശേരി പെരിപ്പണി ഉള്ളാനുകൊണ്ട് ഇന്ന് പോലൊക്കെ 10 ഒയിപ്പത്ത് 5 തന്നെ കാന്നൂർ ബെക്കിസൊഡ്ലൂർ കോത്തൂർ പല്ലമണ്ടൂർ ഒഡറമാട് നിടുകുമ്പ മായമുടി കമട്ടി ദന്നുകാല രുദ്രവീട് മടിക്കവീട് ബാലാജി സുത്തമുത്ത കരണ്ട് ടിപ്പ്ലൈൻ്റെ സെസ് കാര്യനിർവക എഞ്ചിനീയർ അരിച്ചിട്ടിത്. കർണാടക രാജ്യ മക്കട സാഹിത്യ പരിഷത്ത് കൊടുക് ജില്ല പിന്നെ പൊന്നംപേട്ട താലൂക്ക് ഘടകത്ര ആദനയിൽ കൊടുക് ജില്ലാ അധ്യക്ഷ ചാമര ദിനേശ് ബെല്ലിയപ്പയുടെ കുറവുകാരിക്കയിൽ താലൂക്ക് മട്ടത്ര ഓൺലൈൻ കവന വാച്ചന പൈപ്പോട്ടി നടത്തുക. പൈപ്പോട്ടി പൊന്നംപേട്ട താലൂക്ക് വ്യാപ്തിക്ക് സീമിതായി തിഞ്ചിത്ത് 9-10 ക്ലാസ്സിലുള്ളിൽ പഠിച്ചുണ്ടുള്ള മക്ക പേദ സ്കൂളിലെ പേദ പിന്നെ ക്ലാസ്സിന് എഴുതിയിട്ട് തങ്ക എഴുതുന്ന കവനത്തിന് ഇല്ലേ സ്വരച്ചിത്ത 3 റെക്കോർഡ് മാടുന്ന വീഡിയോ തന്നെ 7331867171 ഇതേ 30 ഒളിയ അയപ്പനക്കെ കർണാടക രാജ്യ മക്കളുടെ സാഹിത്യ പരിഷത്ര പൊന്നംപേട്ട താലൂക്ക് അധ്യക്ഷ ചേന്ദിര രമ്യ ജഗൻ കേട്ടിട്ട്. ഇല്ലിക്ക് പൊലക്കത്ര സുദ്ധി സമാചാര തിന്നത്ത്.
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದ್ರಿ ಪ್ರಾಯೋಜಕರು ಅದ್ವೈತ್ ಹ್ಯೂಂಡಾಯ್ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯೂಂಡಾಯ್ ಕಾರ್ ಡೀಲರ್.
2: ಮದುವೆ ಹಾಗೂ ಇನ್ನಿತರ ಸಮಾರಂಭಗಳ ಬಟ್ಟೆಗಳಿಗಾಗಿ ಬನ್ನಿ ಸೆಂಚುರಿ ಫ್ಯಾಷನ್ ಸಿಟಿ ಇರಿಟ್ಟಿ ತಲಶೇರಿ ಕಣ್ಣೂರ್ ಪಯ್ಯನೂರ್ ಶ್ರೀಕಂಠಪುರಂ ಸುಲ್ತಾನ್ ಬತ್ತೇರಿ ಮಾನಂದವಾಡಿ ತಳಿಪರಂಬ. ಗೋಣಿಕೊಪ್ಪಲಿನಲ್ಲಿ ಶುಭಾರಂಭಗೊಂಡಿರುವ ಪೇಟು ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ನಲ್ಲಿ ರೆಫ್ರಿಜರೇಟರ್ ಹಾಗೂ ಎಲ್ಇಡಿ ಟಿವಿ ಖರೀದಿಸುವಾಗ ಸ್ಟೆಬಿಲೈಸರ್ ಫ್ರೀ, ಟಾಪ್ ಲೋಡ್ ವಾಷಿಂಗ್ ಮಿಷಿನ್ನೊಂದಿಗೆ ಕಾರ್ನರ್ ಸ್ಟ್ಯಾಂಡ್ ಫ್ರೀ. ಪೇಟು ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಗೋಣಿಕೊಪ್ಪ.
1: ಹ್ಯಾಪಿ ವೆಡ್ಡಿಂಗ್ ಆನಿವರ್ಸರಿ ಮೈ ಡಾರ್ಲಿಂಗ್.
3: ಸರ್ಪ್ರೈಸ್ ಗಿಫ್ಟ್
1: ಓಪನ್ ಮಾಡು.
3: ವಾವ್, ಡೈಮಂಡ್ ನೆಕ್ಲೇಸ್. ನಾನು ಮನಸ್ಸಿನಲ್ಲಿ ಕಲ್ಪನೆ ಮಾಡಿದ ಡಿಸೈನ್ಸ್. ಸೂಪರ್, ಥ್ಯಾಂಕ್ ಯು ರೀ. ಎಲ್ಲಿಂದ?
1: ಮುಳಿಯಾದಿಂದ. ಮನವನ್ನು ಅರಿತ ಇಷ್ಟಗಳಿಗೆ ಮುಳಿಯಾ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್, ಮಡಿಕೇರಿ, ಗೋಣಿಗೊಪ್ಪಲು, ಪುತ್ತೂರು, ಬೆಳ್ತಂಗಡಿ, ಬೆಂಗಳೂರು.
3: ಮನೆ ಕೆಲಸ ಆಲ್ಮೋಸ್ಟ್ ಕಂಪ್ಲೀಟ್ ಆಯ್ತು. ಟೈಲ್ಸ್ ಮಾತ್ರ ಡಿಫ್ರೆಂಟ್ ಡಿಸೈನ್ ಅಲ್ಲಿ ಇರಬೇಕು. ಎಲ್ಲಿಂದ ಪರ್ಚೇಸ್ ಮಾಡೋಣ?
4: ಅದಕ್ಕೆ ತಾನೇ ಇರಿಟಿಯಲ್ಲಿ ರೀನಾ ಟೈಲ್ ಗ್ಯಾಲರಿ ಇರೋದು. ಅಲ್ಲಿ ನಮಗೆ ಬೇಕಾದ ಯಾವುದೇ ಬ್ರ್ಯಾಂಡ್ ನ ಟೈಲ್ಸ್ ನ 250 ಅಧಿಕ ಡಿಸೈನ್ ಸಿಗುತ್ತೆ. ಅದಲ್ಲದೆ ಮಾರ್ಬಲ್ಸ್, ಗ್ರಾನೈಟ್ಸ್, ಸ್ಯಾನಿಟರಿ ಐಟಮ್ಸ್ ನ ಬಹುದೊಡ್ಡ ಕಲೆಕ್ಷನ್ಸ್ ಇದೆ. ಎಲ್ಲವೂ ಕೈಗೆಟುಕುವ ಬೆಲೆಯಲ್ಲೇ ಸಿಗುತ್ತೆ.
3: ರೀನಾ ಟೈಲ್ ಗ್ಯಾಲರಿ, ಉಳಿಕಲ್ ರೋಡ್, ಇರಿಟಿ.
5: ನಿಮ್ಮ ಮನೆಯ ವಾಶ್ರೂಮ್ ಮತ್ತು ಕಿಚನ್ ಸ್ಟೈಲಿಶ್ ಆಗಿ ಕಾಣಲು ನೀವು ಆಯ್ಕೆ ಮಾಡಿ ಜಾಕ್ವಾ ಪ್ರಾಡಕ್ಟ್ಸ್ ಗಳನ್ನು. ಬಾತ್ರೂಮ್ ಫಿಟ್ಟಿಂಗ್ಸ್ ಅಂಡ್ ಸ್ಯಾನಿಟರಿ ವೇರ್, 10 ವಾರಂಟಿ ಹಾಗೂ ಸ್ಪಾಟ್ ರಿಪೇರ್ ಸರ್ವಿಸ್ ಇದೀಗ ಇರಿಟಿಯ ರೀನಾ ಡೆವಲಪರ್ಸ್ ನಲ್ಲಿ. ಕರ್ನಾಟಕದಾದ್ಯಂತ ಫ್ರೀ ಡೆಲಿವರಿನೂ ಇದೆ. ಜಾಕ್ವಾ ಪ್ರಾಡಕ್ಟ್ಸ್ ನ ವಿಶಾಲವಾದ ಸ್ಟುಡಿಯೋ ರೀನಾ ಡೆವಲಪರ್ಸ್, ಉಳಿಕಲ್ ರೋಡ್, ಇರಿಟಿ.
2: ಕೂರ್ಗ್ ಹೈಲೈಟ್ ಫರ್ನಿಚರ್ ನಲ್ಲಿ ಕಾರ್ನರ್ ಸೋಫಾ ಸೆಟ್ ಕೇವಲ 16,990 ರೂಪಾಯಿಗೆ. ಕೂರ್ಗ್ ಹೈಲೈಟ್ ಫರ್ನಿಚರ್, ಗೋಣಿಕೊಪ್ಪಲ್ ರೋಡ್, ವಿರಾಜಪೇಟೆ. ಹೊಸ ಕಾರ್ ತಗೊಳ್ಳೋಣ ಅಂತ ಯೋಚಿಸ್ತಾ ಇದ್ದೀನಿ, ಯಾವ ಬ್ರ್ಯಾಂಡ್ ಸಜೆಸ್ಟ್ ಮಾಡ್ತೀಯಾ?
4: ನಾನ್ ಡ್ರೈವ್ ಮಾಡೋದು ನನ್ನ ಫೇವರೇಟ್ ಹ್ಯುಂಡೈ ಕಾರನ್ನ, ನಿನಗೂ ಅದನ್ನೇ ಸಜೆಸ್ಟ್ ಮಾಡ್ತೀನಿ.
3: ಹ್ಯುಂಡೈ ಎಕ್ಸ್ ಶೋರೂಮ್ 5.55 ಲಕ್ಷದಿಂದ 46 ಲಕ್ಷದವರೆಗಿನ ಕಾರುಗಳ ಅದ್ಭುತ ಶ್ರೇಣಿಯನ್ನೇ ಹೊಂದಿದೆ. ನೀವು ಯಾವುದೇ ಕಾರನ್ನು ಡಿಸೈಡ್ ಮಾಡೋಕೆ ಮುಂಚೆ ಮೊದಲು ನಿಮ್ಮ ಹತ್ತಿರದ ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಶೋರೂಮ್ ನಲ್ಲಿ ಹ್ಯುಂಡೈ ಕಾರನ್ನು ಟೆಸ್ಟ್ ಡ್ರೈವ್ ಮಾಡಿ. ಅದ್ವೈತ್ ಹ್ಯುಂಡೈ, ಮಡಿಕೇರಿ, ಗೋಣಿಕೊಪ್ಪಲ್ ಹಾಗೂ ಕುಶಾಲನಗರ.
2: ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ನಲ್ಲಿ ವೆಡ್ಡಿಂಗ್ ಕಾರ್ನಿವಲ್, ಮದುವೆ ಬಟ್ಟೆಗಳ ಖರೀದಿಗೆ ಉಚಿತ ಕೂಪನ್, ಆಯ್ಕೆಯಾದ ದಂಪತಿಗಳಿಗೆ ಮಲೇಷ್ಯಾಕ್ಕೆ ಹೋಗುವ ಅವಕಾಶ, ಆಕರ್ಷಕ ಡಿಸ್ಕೌಂಟ್ಗಳು, ಬಹುಮಾನಗಳು ಕೂಡ ಲಭ್ಯ. ಇಮ್ಯಾನುವಲ್